കേട്ടത് അയ്യപ്പൻ പൂൾ മാലയാക ഡീക്സ് കുളിവിനർ പാടിയത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഫ്രാൻസറും തോലിപ്പിറപ്പാക്കും ടി ആ ടി തമിഴൊരിയൻ കാലിയൊലിയുറപ്പാണ് വടക്കം തമിഴൊരിയൽ ഭക്തി പാമാലകളോട് ഇണൈന്നിരിക്കീർകൾ ഭക്തി പാമാലകൾ വരസയിലെ എറി ക്രിസ്തവ ഗീതമാക്ക് ജെറി ജെയിംസൺ കുളിവിനർ മീണ്ടും.

കേട്ടത് അയ്യപ്പൻ പൂൾമാലിയാക്ക ഡെൻമാർക്ക് അജയ് സരൺ സേകർ പാടിയത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൽ ഒളിപുറപ്പാക്കും ടി ആർ ടി തമിഴടിയിൽ വടക്കം തമിഴടിയിൽ ഭക്തിപ്പാമാലകൾ. ഭക്തിപ്പാമാലകളിൽ തുടർക്കുന്നത് ക്രിസ്തവ ഗീതമാക്ക ഗാന ബാല മദിൻ മോസസ് കുളുവിനർ പാടിയ